0: മെസ്സേജ് അവൻ്റെ ഫോണിൽ അവസാനമായി വന്നു എന്നാണ് പറഞ്ഞത്. മോർഫ് ചെയ്ത ചിത്രം കാണിച്ചിട്ടാണ് പൈസ ചോദിച്ചതെന്നാണ് അവർ പറഞ്ഞുള്ള അവൻ്റെ ഫോണിൽ വന്നത്.
1: Unable to bear the stress, Anand took his own life. But the harassment did not stop.
0: ഇത് അയച്ചു കൊടുത്തു. അപ്പോഴും ആ ഇത് കഴിച്ച് ആശുപത്രിയിലാണ്, വെന്റിലേറ്ററിലാണ്. അതിനുശേഷമാണ് മോക്ക് അയച്ചു കൊടുക്കുന്നത്. മോൻ മരിച്ച് 9 മരിച്ച് മരിച്ചതിന് ശേഷം ഇന്ന് വരെയും അതിൽ കോളുകൾ വന്നു. മാനസികമായി തകർന്നുപോയി. എല്ലാ പ്രതീക്ഷയും അവനിലായിരുന്നു. എല്ലാം നമ്മൾ നമ്മളെ മക്കൾക്ക് ഇങ്ങനെ പറ്റിപ്പോയി. ഇനി നമുക്ക് അവനെ തിരിച്ചു കിട്ടൂല. അതുകൊണ്ട് ഇനി ഒരു കൊച്ചുങ്ങൾക്ക് ഇതേപോലെ ഒരു ഇത് വരാൻ പാടില്ല. ഇനിയുള്ള മക്കൾ ഇത് കണ്ടു വേണം വളരാൻ.
1: As more young Indians sink into debt, what will be the outcomes for this generation and beyond?
2: Saturday on Japan Hour. Cycle around Ibaraki and discover how the locals farm lotus. Make shichimi. Kendo attire. And turn the most ugly fish into a delicious delicacy. Japan Hour, Saturday on CNA.
3: Japan Hour is brought to you by Sumitomo Corporation. MUFG, committed to empowering a brighter future. Zip Air, no fuel surcharge from 216 Singapore dollars. And IHI.
2: CNA 938, news you can trust to start your day informed, to navigate your finances and your world, and to make sense of what matters. CNA 938, news you can trust.
4: At Standard Chartered, we're here for those who never stand still, who want trusted expertise in the world's most dynamic markets. Now is your time.
2: CNA wins at the Winifra Digital Media Awards Asia 2026.
5: Plot of land which the region of Johor currently owns.
6: What is causing all this anxiety?
7: What I'm hearing from kids a lot more these days is they are giving themselves the pressure.
2: Journalism you can trust. CNA.
8: Johor Chingay is actually a Thanksgiving possession, praying for prosperity.
9: We need to tie firmly to make sure the God can go out and come back safely.
10: In Penang, there will be performance of the big flag.
8: 比较难训练的是旗放在我们的脚，踢踢自己的嘴巴，从嘴巴丢上去头那边。
11: For Singapore, the floats since day one have been part of the Chingay parade.
12: We have the fluffy teddy bear, we have a Game Boy and a dragon playground.
13: In 2025, 槟城新加坡还有柔佛古庙游神的主办单位呢申遗。
14: With UNESCO recognition, we hope Chingay will go on generation to generation.
1: Debt is a necessary part of the economy. Borrowing allows for investments, growth, and covering short-term needs.
15: So what is credit for? Is it something which is going to produce further economic growth or even issues like health? So your developmental indicators increase. If it doesn't, then it is just what we say, all in the air.
1: But for those just starting out in life, taking on that debt early